ഗുഡ് മോർണിംഗ് തിങ്ക സുഖദേശന തേക്കേമ്പിയിലെ മന തങ്ങ തേക കഥാകണ്ടുകൊണ്ട് വേണ്ട വഴിയത് ഇലക്ട്രിക് കേട്ടൽ കേളക്കാൻ പാവിച്ചിക്കറിനായിട്ട് പൊടി ഉപദേശാക് ദിനാങ് മേക വിദ്യാത്മകവ താവറുകർഗ തലിപ്പിയാക്കിയ സോറി മമ്മക്കിയാണി അതാണ്ട് പാവിച്ചിക്കല്ല തീയണ ദെങ്ങ അപ്പി തന്നോ മേക സാമാന്യം ബറാഡു പ്ലാസ്റ്റിക് എകാക്ക് പാവിച്ചിക്കല്ല തമായി മേക ഹതല തീയണി ഇതോട് ലങ്കാവ ഗുഡ ഗെവല്ലുള്ള വകയും കാര്യാലവല ദേക തീയണോ ബൊത്തമ എബുവ വിനാടി ദേഹത്തുണേൻ വത്തുരട്ടിക ഉണുവേനോ മേക മാറലേശി കാലേ തുറുവിനെ ഇത് അപ്പിട ഹരി സത്തുടാക്ക് തന്നെയാണ് അപ്പേ വിളാവ് മേസ അപ്പേ കാര്യബഹുല ജീവിതയായിട്ട് മേക ഹരി ഉണ്ട വിശന്തുമാക്കിയല്ല ഹബ അത് അന്നോ മേക്ക് പ്ലാസ്റ്റിക് ഭിത്തി വലിൻ ബില്യണ ഗണാൻ മാറാന്തിക്ക് മൈക്രോ പ്ലാസ്റ്റിക് അപ്പൊക്കാണ് ക്ഷുദ്ര പ്ലാസ്റ്റിക് സഹ വിഷ റസായനിക്കാണ്ട് മേക്കിങ് വത്തുരട്ടേക്കത്തുവേനോ വിഷ റസായനിക്ക് ഇതിങ്ങനെ സ മേക്ക് ശരീരകത്ത് വീമൻ അക്മാവ് വക്കുകടുവകിയ ദേവാൽവൽ സൈല ക്ഷണിക്കോ മരണോ കീലക്കിയനോ ഇതിങ് പൊടക് മേക്കാണ് ഹിത്തല ബലൻ മുഖത്ത് വെടിപ്പുറ റത്തിച്ച് പ്ലാസ്റ്റിക് ദിയ നെയ്ത് മേ അപ്പി ബലന് വിധിയാക്തീനാണ് കോഹമത്ത് അപ്പി ക്യാമത്തിനായി അപ്പി ക്യാമക്കുണത് ഉണ്ണു ഉണ്ണു കോപ്പേക്ക് പോണേക്ക് എന്താ പാവിച്ചിക്കണേക്ക് പ്ലാസ്റ്റിക് വകി കുടാക് ദേവൽഗന ഹിത്തന കുടത്ത് മൈക്രോ പ്ലാസ്റ്റിക് അപ്പി ഹലത്തീനാണ് ഇതിനിസാത്തമായി മേഘന മതക്കരി ഇതിങ് മേക്ക് മീ റസായനിക്ക് തത്വനിക്ക് വിവിധ ആകാരി റസായനിക്ക് സംയോഗ വിശാല വശം നിക്കത്തുവേനോ ഇതി പ്ലാസ്റ്റിക് ഇലക്ട്രിക് കേതലയാക്കിയ തുളത്ത് വത്തുറ സെൽഷ്യസ് അംശക്ക് സീതക്വ റത്തിനൊക്കെ സിദ്ധവിന റസായനിക ക്രിയാവലിയെ നമ്മ ഈ മതക്കറി ഇതിങ് ലോ പ്രകട വിദ്യാത്മക പരീക്ഷണവലിൻ ഹെലിവിലാത്തീനോ പ്ലാസ്റ്റിക് ബന്ധുനാക്കുളത്ത് വത്തുറ നടനക്കോട്ട് വത്തുറ ലീറ്ററേക്കട്ട് ക്ഷുദ്ര പ്ലാസ്റ്റിക് അംശു സഹ നെനോ പ്ലാസ്റ്റിക് അംശു ബില്യണ കാണാക്കെത്തു വേണോ കേള ഇതിങ്ങോണ് തേക കോപ്പിയൊക്കെ പോണ കോപ്പി വേണ്ട പുലുവാ പ്ലാസ്റ്റിക് നങ് ഏത്തേമതമയേ അക്മാവസഹ വക്കുകടു ശൈല മെറിനോ ഹോമോണ പദ്ധതിയെ ബിന്ദ വെട്ടിനോ വന്ദഭാവ്യ എത്തിവിന്ന് പുലുവാൻ കേളക്കിയനോ ഇവകേം തവ കൂടാ ഹേതു തീനോ മേ മട കിയാൻ പുലുവാൻ നമ്മുടെ വിലാവത്ത് എക്ക മമ്മേ മേ പൊടി യുദ്ധക്കിന്നേ ഏ കോമുണത്ത് ഒയാ ചുട്ടക് മേഘന ഹിതാണ്ട് പ്ലാസ്റ്റിക് വല്ല വത്തുറ ഉണുകരണോ കിയനേക്ക് വിദ്യാത്മകവ് മേക്ക താവറു കല്ല തീനോ മേക്ക അപ്പ എങ്ങട്ട് ഹറിയാനി നേ കേള ഏ മതാക്കിരിയും കരണി ഒക്കെ ക്ഷണിക്കവ കരണോ ഐതിങ് ഗുഡാക്കലാവടേക്കായി മമ്മി ഇങ്ങനെ മതാക്കറി ഹരി ഇപ്പം മതാക്കറന്നെ അന്നി മമ്മ സോളാ പദ്ധതി ഇതിങ് വധാനോ ലങ്കാവി വിതരാക്നമേ ദാങ് ലോകമ മേ സോളാ സിസ്റ്റം വോൾട്ട് അനുഗത വിമീൻ തീയണി അത് അത്രവാറി ലങ്കാവി വെടിമ വ്യാപൃതി കരണാവക്ക് സോളാ പദ്ധതി സ്ഥാപിത കരപ്പു ഡീപ് ടെക് സോള ഇങ്ങനെ മതാക്കരണവാ ഒയാട്ട് മേക്കെ വട്ടിനാക്കുമ്പോ ദാങ് ഇസ്രാട്ട് ദനിണ്ടോണി മുഖത് ഇസ്രാട്ട് മേ അവിടെ എന്നെ വക്കീലക്കീനോ ദരിനിയങ്ക താത്യാക്കിനി വകീവത്തേക്ക് ജലയൻ വിദുലി ബലയെ ഉത്പാദനക്കിയനേക്ക് കൊയ് വകീ തനകെട്ടിയ ഇത് തന്നെ ഏ ഉസ്തേ കറണ്ട് ബില്ലിടെ മേക്ക് കോമ ബലപ്പായ ഇത് തന്നെ ഇനി സാപ്പി പൊടി ലാസ്തിയാക്കിമോ ഇതെന്നെ ഹൊന്നര ഹിരുവലി വെട്ടണോ വക്കീല തന്നോണി ഇസ്രാട് ആ ഇങ്ങനെ കഥാതികക്കനേ മേവിനെ കൂടെ യൂറോപ്പ് എത്തിയില്ലാത്തിന്റെ തത്തേക്ക് ഏമക്ക് എത്താം അവിടെ ഇങ്ങനെ പൊടി പ്രെഡിക്കറണ്ട് പുലുവങ്ങിക്കാൻ അപ്പം ഉപകൽപ്പന കിട്ടേണ്ട പുലുവാ ഹറി സോള പദ്ധതിയാക്കാനോ ബിന്ദുവായി ഹത്തേക്കായി ഹത്സ്യക്കുളായി ഹത്സ്യക്കുളായിക്കീലക്കിയാണ് ഡീപ് ടെക് സോള വിശ്വാസവന്തവ ഇത്താമ ഇഹല സേവാവ കത്തി നിന്ന അവസ്ഥാവക്തിനോട് മീ കണ്ടായ്മത്തേക്ക് ഇത് വോട്ട് പമ്പേക്കിങ്ങനെ കഥാക്കരാത് സോളാ വോട്ട് പമ്പേക്ക് വിശേഷം ഡീപ് ടെക്കിനാണ് മീൻ കണ്ണാമത്തേക്കറാണ് ഇപ്പൊ വിശേഷം കൃഷികാർമിക കടയത്തുള്ളത് മീക്ക് സേന സഹനയാ കാട് ലോക്കു കറൺ ബില്ലേക്കാക്കി നിന്നെ ഇത് ലോകമ സോളാക്ക് ഇസ്രാനെയാണ് കൂട്ടർ അപ്പിടത്ത് ഏകട അനുഗത വിന്ന അവശ്യക്കുന്ന പരിസരം അതാണ് ഡീപ് ടെക് സോളാ സൂദാനം കീല മതക്കരണോ ഇവകും മീ റഷ്നി കാലയാക്ക് ഇസ്രാനെ സമയം മീകനത്തിയാണ് റൈനോ പ്രീമിയകനായി മമ്മിയക്കിയാണ് അതന്നോ റൈനോ പ്രീമിയക്കിലൊക്കെയാണ് ലങ്കാവെ വസറ ഹെറ്റക്കെട്ട് അധിക പാരിഭോഗിക വിശ്വാസ്യാക് ദിനകത്ത് ലങ്കാവെ അങ്ക എക്കേ റൂഫിംഗ് സണ്ണാമേ റൈനോ വിസിൻ എതിരിപ്പാത് കല്ലത്തീന നവത്തമ റൂഫിംഗ് ഷീറ്റക മേക വിശേഷത്തെ വെണ്ണി പ്രധാന വിശേഷത്തെ വെണ്ണി ഷീറ്റക്ക് അട്ടിപ്പത്തെ അതി സ്വാഭാവിക മെട്ടി ആലേപ്പനിയ മേക താക്ഷണീയമകിൻ ശീലിമക്ക് മേ ശീലിമക് നെത്തി ഉണാത് നിവസേ അഭ്യന്തരേ വടാത് നവീന പെണുമകിം യുക്തവ് നിർമ്മാണീകരണോ മേക സാമാന്യ റൂഫിംഗ് ഷീറ്റുകളുടെ സാപേക്ഷവ് അറ ഗേ അതുലട്ടെന്ന്
උෂ්ණත්වය යම් ප්‍රමාණයකින් අඩු කරනවා. දැන් අපි අහලා තියෙනවානේ සාමාන්‍ය ෂීට් වහලයක් තියෙන ගෙදරක ඇතුලේ උෂ්ණත්වය වැඩි කියලා. ඒක අඩු කරලා දෙනවා. එතකොට සුවදායි පරිසරයක් වඩ නිර්මාණය කරන්න මේ ෂීට් එක හරහා අවස්ථාවක් තියෙනවා. මේක අර වර්ණාලේපනයක් නෙමෙයි, හරිද? නිකම් මේ පේන්ට් කෝඩ් එකක් ගාලා නෙමෙයි. මේක ඇත්තටම ඔය ඔයා දන්නවා රයිනෝ ප්‍රීමියර් වල වැදගත්ම ලක්ෂණයක් තමයි මේකේ ජල විකර්ෂක මතුපිට ආලේපනය. ඒ කියන්නේ මොකද්ද ඒක? තව ටිකක් සරල කරලා කියනවා නම් නිලුම් කොළයේ ස්වභාවික ගුණාංගයක් තියෙන්නේ. මොකද්ද? වතුර ටිකක් මෙහෙම වැටිච්ච ගමන් ඒක රැඳෙන්නේ ඉක්මනටම නේද? ඒක නැති වෙලා යනවා. එහෙම නැත්තම් ගලාගෙන යනවා. අන්න ඒ කියන මේ ඒ කියන ආభాෂයත් එක්ක තමයි මේ තාක්ෂණය හැදිලා තියෙන්නේ. වැසි ජලය ඉතා ඉක්මනින් ගලාගෙන යන්න අවශ්‍ය කරන විදිහ තාක්ෂණයක් මේකට පාවිච්චි කරලා තියෙනවා. ඉතින් ඒ කියන්නේ පහලට බරක් එන්නෙත් නැහැ. අධික වැසි කාලවල නිතරම ෂීට් එක තෙමිලා තිබුණා කියලා, පෙඟිලා තිබුණා කියලා එහෙම ප්‍රශ්නයක් ඇති වෙන්නේ නැහැ. මොකද මේකට වැටිච්ච ගමන් පාසි බැඳින්නේ නැහැ. දිය මතු පිට දිය සෙවල බැඳින්නේ නැහැ. ඉක්මනට වතුර ටික ගලාගෙන යනවා. ඉතින් මේ කියන මේ තාක්ෂණය අත්විඳින්න ඔයාලට පුළුවන් කමක් තියෙනවා. මේ ජල විකර්ෂක තාක්ෂණය මගින් ජලය උරා ගැනීම ඉතාම අඩුයි. ඒ නිසා මේක සාමාන්‍ය ෂීට් වලට වඩා තුන්ගුණයකින් වේගයෙන් මේ ජලය ගලා යමේ හැකියාව තියෙනවා කියලා මතක් කරනවා. ඉතින් ඔයාට පුළුවන් කමක් තියෙනවා මේ ලංකාවේ වැඩිම ඉල්ලුමක් සහිත මේ ෂීට් එක ගන්න. ඔයාලුතින් ගෙයක් එහෙම හදනවා නම්, අලුතින් වහලයක් එහෙම ප්ලෑන් කරනවා නම්, තියෙන වහලෙ වෙනස් කරන්න එහෙම අදහසක් තියෙනවා නම්, රයිනෝ ප්‍රීමියර් ගැනයි මම මේ මතක් කරේ. වැඩි විස්තර දැනගන්න පුළුවන් කමක් තියෙනවා 1396 කියන නම්බරයකට කතා කරලා. 1396 තමයි ඔයගොල්ලන්ගේ හොට්ලයින් එක. ඉතින් කෝල් එකක් දෙන්න, කෝල් එකක් දීලා බලන්න. ඔයාගේ ගෙදරට ගැලපෙනම මම හිතන්නේ මේ මේ මේ තාක්ෂණය තමයි. ඔයාගේ වහලේ, වහලේ කියලා කියන්නේ මෙහෙම ඔළුවට උඩින් වට සුවපහසු පරිසරයක්, සුවදායි හැඟීමක්. හා ඇත්තනේ, දැන් රාත්‍රී කාලේට එහෙම හිත හිතන්නකො නිදාගන්න ගියාම එහෙම රෑට එහෙම නේද? ගේ ඇතුලේ තියෙන උණුසුම සමහර විට ෆෑන් වැඩ කරන්නේ නැහැ. ෆෑන් එක දාන්න බෑ. කරන්ට් බිල් එක, කරන්ට් බිල් එකට විසඳුම කිව්වනේ. ඉතින් ඡොට හිතලා බලන්න.

രണ്ടവസ് പടം കത്തണി ഹരി ഫ്രഷ് വിദ്യട്ടും അത് പലവനി തന്നെ അത് ഗിയമാസേക്കറക്കാണ് ബരവനു പ്ലാൻസ് ടിക്ക് ഇവകി ബലപ്പുറത്തു ഹീന ടിക്ക് വേമദേവ കോമഹറിമേ അത് പുഞ്ചി പീവറക്കറി തീനവാക്കിയാലോ ആ വെടടിക്ക് പടം കത്തണേത് മന്ദാന്നോ ഒയാ ഹെമത്തമ്മ ഹിതഹദാഗിന് ഓ വെടടിക്ക് പടം കത്തി ഹെമേ തേൻ ചുട്ടാക്ക് വെടുക്കറായി അണുകൂട്ട് പൊഡക് ഇത്ര മഹൻസീ വകേത് എഹമ തമായിനെ അപ്പി മിനിസ്സോനെ എഹമ വെന്ന പുളുവാൻ ചുട്ടാക് വെടുക്കറായിനോട് മഹൻസിയക് എഹമ ദനെന്ന പുളുവാൻ ദെൻ ദവസ പടൻ ഗണുകൊണ്ട് വെടടിക്ക് പ്ലാൻ കരലാ മേ വിധിയട കരണവാ കിലാ കൊച്ചര ഹേതുവത് ഈ മഹൻസി എനവാ ഹിതട പൊഡക് ബറക് വകേ ദനെനവാ നേദ് എങ്ക അതുലേൻ പൊഡി യാര തെഹെട്ടുവക് ദനെന്ന പുളുവാൻ ഒയാ ദന്നോ ദൈ എഹമ വെന്ന കിയലാ കോർട്ടിസോൾ കിന ഹോർമോണിയ തീനോനെ അപ്പി എങ്കി എതകട ഏക ആതതിയ ഹോർമോണിയക് ഏക സ്ട്രെസ് വെടി വന്ന ഇവകേമ വെടടിക്ക് വെടടിക്ക് വെടി ഉണാമ അപ്പി സ്ട്രെസ് വന്നുമാ മേ ഹോർമോണേത് എക്കതുമൈ വെടടിക്ക് കരാൻ വെന്നി അപ്പിട ഇതിന്നാ ദന്നോ അത് ദേ മേക അടു കരഗാന്ന് പുളുവാൻ തവ ഡയക് തമൈ ലസ്സന സിന്ദുവക് കഹനവാ കിയനിക ഒയാട്ട മേ ഹോർമോണേ ദെൻ മേ അവലാ ഇതു പസ്സേ സ്ട്രെസ് വെടി വലാ വെടടിക്ക് പ്ലാൻ കരപ്പു വിദര കരഗാന്ന് ബെരി വേനവാ കിയാന്നേ ആകെ പുഞ്ചി പ്രശ്നം ഏക ഒയാട് പുളുവാൻ വിസുന്ന കാരണ കോമന ദന്നോ അത് മേവാകെ ലസ്സന സിന്ധു അഹന ഗമം ഹിത സൻസും കരഗന മേ ലസ്സന സിന്ധുവക് അഹനകൊട്ട് ഒയാകെ ഹിത ദന്നെമ നെതുവ നിദഹസ് വല റിലാക്സ് വല യാനവ ഇതിന് ഒയാ കാട്ടോത്ത ഓവി സ്ട്രെസ് കരണ ദെൻ നിപ്പാണി ഒയാ ഒയാ മേട്ടിക്ക് അടുക്കരകന വെലട്ടിക്ക് ലസ്സന കരഗന അത് കലിൻ ഹിതുവ വകേവ് දැන් වැඩ ටික කරන් යනකොට දැන් අපිට හිතුණත් කොහොම හරි දැන් එළියට හැම යනවනේ දැන් ඔෆිස් ටයිම් එක යන පුළුවන් ගෙදර ළඟ වෙන්න පුළුවන් පාරේ කොහරි ගමනක් යනකොට වෙන්න පුළුවන් ඔය පාර දෙපැත්තේ තියෙනවනේ ලොතරැයි කුඩු ඔය දැන් අපි එනකොට මට හම්බ වෙනවා රාජගිරිය පැත්තෙන් තව ඒ වගේ ඔයාට යන යන පැතිවල පුංචි පුංචි ලොතරැයි කුඩු තියෙනවා සද්දට රේඩියෝ එක දාලා තියෙනවා අන්න ඒ වගේ තැනකින් ඉක්මනට දුවලා ගිහිල්ලා ගන්න ඔයා පුංචි රුපියල් 40ක් දීලා මොකද්ද දන්නව මෙගා පව එනර්මි ලොතරැයි පත මිලදී ගන්න ඒ නම කියලා මාරිද ඒ දන්නවද මම මේ තරම් ඔයාට කියන්නේ ඔයාගේ ජීවිතයේ තිබුණු සල්ලි හීනයක් වෙන්න පුළුවන් මෝටර් රථයකට තිබුණු හීනයක් වෙන්න පුළුවන් මේ හැම හීනයක්ම මේ පුංචි රුපියල් 40කට පුළුවන් ඔයා ගාවට අරගෙන එන්න ඉතින් අද මොයා ගිහිල්ලා පුංචි රුපියල් 40ක් දීලා ඕ NLB මෙගා පව ලොතරැයි පත කියලාම අරගෙන මිලදී ගන්න හරිද ගැන කියදා මේ පැත්තර එනකොට මැසේජ් ලිස්ට් එක පෙරිලා එතරම් ආදරේ බොහොම ස්තුතියි මෙතරම් ආදරයක් දෙනවට ගුඩ් මෝර්නින් අක්කේ ගුඩ් මෝර්නින් ඔයාටත් අපිත් ලස්සන සින්දුවකට එකතු කරගන්න හස්බන්ඩ් බුද්ධික බබල තුන් දෙනාවයි ඔෂී තමයි බෙන්තර ඉඳලා මට මේ විදිහට මැසේජ් එකක් දාලා තියෙන්නේ බොහොම ස්තුතියි ඛුෂී ඔයාගේ වැඩ ගොඩක් එක්ක මට මේ වෙලාවේ මැසේජ් එකක් තියන්න හරි පුංචි වෙලාවක් වෙන් කරගත්තට හොඳද නංගි අපේ කඩවල ඇලුමිනියම් ඇලුමිනියම් කඩේක යාලා වැඩ කරන්නේ ඒ වගේම ලක්කඩ අහගෙන ඉන්නවා වැඩසටහන ලස්සනයි බොහොම ස්තුතියි අපිට ලස්සන සින්දුවක් දෙන්න සින්දුවට එකතු කරගන්න සුමේද ජානක අමල් රිස්මි එත් එක්කම මට මැසේජ් එක දාලා තියෙන මොහොමඩ් අනාස් බොහොම ස්තුතියි මොහොමඩ් මාත් අහගෙන ඉන්නවට අපිත් ඉන්නවා ලස්සන සින්දුවකට එකතු කරගන්න මහත්තයා ජූඩ් අයියා කුමාර පුතා මිනෝල් දුව දිසානි දිසනිද මන්ද දිසනි වෙන්න ඕනි නේද එත් එක්කම අනුෂා ඒත සුබ දවසක් කියලා දෙන ඔයාටත් සුබ දවසක් වෙන්න ඕනේ හිතන පතන හැමදේම මේ අලුත් අවුරුද්ද අලුත් පළවෙනි දවසේ හැබෑ වෙන්න ඕනේ නේද ඔයාට පුළුවන් 93.5 93.7 දවල් එක වෙනකන් මේ පැත්තෙන් ලක්කන අහගෙන ඉන්න හાર્ට් බීට් ඉතින් මේ ලස්සන සින්දුව මගෙන් ඔයාට

0: na stole.
1: ഡെങ്കു അതി അവതാരം ഇഹലയാബിൻ രോഗീൻ പണസ്പന്ദഹസൈക്മ വായി എഡിബി എൻ ശ്രീലക്കാവട്ട് ഡോളർ ബില്യൺ ദെസിയക്ക് ഹദിസി ആധാര പാക്കേജയ നടുനിസ കലബലവു വിപക്ഷകന് അധികന് എമതി ഹർഷനകേൻ ഹെലിതറവ സൂക്കരയാട്ട് ഹിമിവന് രക്ഷണയ മില്യൺ ഹെറ്റാട്ടക്ക് രോഗ നിശ്ചയാന്ത്രയാക് കൽബുനെയ്റു ഹലട്ട ട്രംപ്ഗേ തീർന്നേറ്റ എരഹി അധികരണ തീന്തുവ ലഖണ്ഡ് പ്രധാന പ്രവർത്തി സമഗൻ മമ സുലക്ഷണി ഉദ്ദേശിക്കായ് തിരുവീര പ്രവൃത്തി സംസ്കരണി

ശ്രുതി ദേവിൻ ശ്രുതി സുനിൽ എതിർസിംഗ് പ്രവീണ ഗായന വേദിയാണി ഉത്വാണ്ട് ഹമദാമത്മാപി ഗൗരവനീയ ആരാധനി താപത്മ നിഹതമാനി ഉപ്പിലിംഗന വിത്ത് ലഖൻ സന്തതിയധാര ഹമി പ്രാസാംഗിക സജീവകരണ ഉപതുവാൻ കെ മധുര സ്വരേൻ ഈ ഗീതത്തുല സംഘവനു അതീതമത്തക്കാൻ അവധി കരമിൻ റസവത് കലാത്ത് അതത് ഉപതുവാൻ്റെ അപ്പി സമുദന്നെ വേദിക്കാവിൻ നവതത്ത് ഉപതുവാൻ കെ ഗീത സമുച്ചയ റസേ വിദാഹദാകാൻ ലഖൻ സന്തതിയധാര ഹമി പ്രാസാംഗിക സജീവകരണ വേദിക്കാവെ സിറ്റ് മുണഗെഹി മുഴുക്കിയന് ആദരണീയ ആരാധന ഉത്തുല ഭവിശ്രുതി നവതത്ത് ഉപതുവാൻ്റെ ആദരണീയ സഹൃദ രസവത്തുനി സുനിൽ എതിർസിംഗ് പ്രവീണ ഗായന വേദിയാനന്റെ വേദിക്കാവൻ സമുദിൻ ആയിട്ട് നീ വേദിക്കാവട്ട് ആരാധനാക്കിനിമേ അപേക്ഷ ഇത് മത്തേൻ മടമുഹത്തുക്കട്ട അവസരത്തിന്റെ ലക്കണ്ട് സന്തതിയധാരമെ പ്രാസാംഗിക സജീവകരണ വെനുവെൻ അവിടെ അനുഗ്രഹക്കുക്കറൻ അനുഗ്രഹക്ക ഭവത്തു സിഹിപാത്കരാൻ അവിടെ അനുഗ്രഹക്കുക്കറൻ അഭിത്തെ കത്തൽ ബെതകനിന്നുവ എൻ എൽ ബി രസവത്തുനി റുപ്യാൽ കോട്ടി ഹത്തലി സാതക്ക് റുപ്യാൽ കോട്ടി വിസി തുണക്ക് മിതിക് ലങ്കാവെ ദവന്തമ സുപിരിത്യാഗ ദിഗക്കിന് റുപ്യാൽ കോട്ടി ഹെത്തേവക് വിനാദുൻ ലങ്കാവെ എക്കമൽ ഉത്തരയ്യ വിന്നെ എൻ എൽ ബി മെഗാ പവർ ഉത്തരയ്യ മുതൽഹീനെ വകേമ സുപിരി മോട്ടോറത്തേക്ക് സിഹിനെ സബാക്കര ഗണ്ട് റുപ്യാൽ ഹത്തലിഹിക്കട്ട് സുപിരി ത്യാഗി തുണാക്കുമ ദിന ലങ്കാവെ എക്കമൽ ഉത്തരയ്യ എൻ എൽ ബി മെഗാ പവർ ഒബത് അതുമ മിലദി ഗണ് അമതക്കറാം നെപ്പാ ഇമ തക്കിരിമ ജാതിക്കൽ ഉത്തരയ മണ്ഡലിയൻ ഈ വകീമത്തമായി അപ്പട്ട അനുഗ്രഹിക്കുക്കറാൻ അഭിത് സമഗി നത്തൽ ബന്ധകരിൽവ അങ്ക എക്കെ ഡോമാ വി കുർണ്യാൻ പ്രജന്വ അഭിദാഹരന് മാർക്സ് പെൻ ഹോൾഡിംഗ് ആദരണീയ സഹോദര രസവത്തുനി അപ്പി ദാത് ഇക്കോട്ട് ഹൊണ്ട് ഉനുസും അപ്പോ സംപ്രസാദയാക്കി എക്കത്തു കുറമോ ദീപിക പ്രദർശനി പ്രവീണ ശില്പിനിയേറ്റ് നവതത് മേ വേദിക്കാവട്ടു ഗുഡവി അക്കെ മധുര സ്വരേൻ സന്തതിയധാര പ്രാസാംഗിക സജീവകരണയ രസവത്കരണ അപ്പി ഹൊണ്ട് അപ്പോ സംപ്രസാദയാക്കി എക്കത്തു കുറമോ.

സുതി, ദേവിന്മ സുതി, ദീപിക പ്രിയദർശിനി പേരിസ് പ്രവീണ ശില്പിനിന്റെ ബുധുവേടാത്ത് അതത്തപ്പി ഗൗരവനീയ ആരാധനയെ തുല സഭമിന് വ്യാദരണീയ സൗഹൃദ രസവത്തുൻ വെനുവിൻ പ്രാണസമ പ്രേമേ രാഗസ്വര ഹന്തവുമേ ലക്കണ്ട സദതിയധാര വി പ്രാസാംഗിക സജീവകരണീയ ഇലസിൻ പ്രസവത്കലാത്ത് അപ്പി വേദിക്കാവിന്റെ ഒബുതുമീടാ സമുദിന് ശലിത് നിവേദിക്കാവേശിട്ട് ഒബുതുമേഗെ മധുരസ്വരേൻ ഗയാന്നിട്ട് അപ്പി മുനഗഹിമുയിക്കിയെന്ന് ആദരണീയ ആരാധനാവത് കരണി ഭൂമിസുതി തത്വബുതുമീട്ട് എവളം ആദരണീയ സൗഹൃദ രസവത്തുനി സുനിൽ സ്വരേൻ വസഗ്യാന്നും ഇവകേമ ദീപിക പ്രദർശിനി പീരിസ് സ്വരേൻ പ്രേമനീയവും ലാഖാണ്ട് സന്തതിയ ധർമ്മേ പ്രാസാംഗിക സജീവകരണേ അവസാന മുറത്തേക്ക് മിതൻസിട്ട ഗയാന്നിട്ട് അപ്പി ഹുന്ദാത്മ സംപ്രസാദേക്കിൻ വിവേദിക ഉപാരകരമോ ആചാര്യ റോഹൻ വീരസിംഹ പ്രവീണ ഗായന വേദിയാനട്ട് അപ്പി ഹുന്ദാത്മ സംപ്രസാദേക്കിക്കത്തു കരണേ

സുധാനന്ദ് എൻഎൽബി ജീവിതത്തെ സിഹിനേട്ട് വാസനാവേ ആശീർവാദ എഫ്എം 93.5 എഫ്എം 93.7 ലാഖാന റേഡിയോ ITN.